നമസ്കാരം, മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, എടവ മാസം 25-ാം തീയതി, തിങ്കളാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ മഹിളാലയം, അറിയിപ്പുകൾ, ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവ കേൾക്കാം.

0: ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര തിരിക്കുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ എം വി ബാരട്ടാങ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്തു നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. നാളെ രാവിലെ 6:15 എം വി പിലോമിലോ ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി നോർത്ത് പാസേജ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:45 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് എം വി ജോളി ബോയ് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ച കഴിഞ്ഞ് 2:30. എം വി കമോട്ട നാളെ ഉച്ചയ്ക്ക് ശേഷം 2:30 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ വൈകുന്നേരം 4:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ വൈകുന്നേരം 5 മണിക്ക് എം വി പിലോമിലോ സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 10 രാവിലെ 5:30. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ.
1: Mm-hmm.

പ്രിയമുള്ള വനിതാ സുഹൃത്തുക്കളെ, സ്ത്രീധനം എന്നത് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. വിവാഹ സമയത്ത് സ്ത്രീക്ക് നൽകുന്ന ധനം അല്ലെങ്കിൽ സ്ത്രീ നൽകുന്ന ധനം എന്ന അർത്ഥമാണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടുതന്നെ സ്ത്രീ സമൂഹത്തിനേൽക്കുന്ന ഒരു മഹാശാപമായി ഈ സമ്പ്രദായം മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീധന സമ്പ്രദായം രൂപപ്പെട്ടു വന്നത് വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ. വിവാഹം എന്നത് പവിത്രമായ ഒരു കർമ്മമാണ്, മനുഷ്യ ജീവിതത്തിലെ വഴിത്തിരിവ് കൂടിയാണത്. വധൂവരന്മാർ ഒരു പുതിയ ജീവിതത്തിന്റെ നാന്തി കുറിക്കുന്ന സന്ദർഭം. എല്ലാവരുടെയും അനുഗ്രഹാശിസുകൾ അവരിൽ അർപ്പിക്കപ്പെടുന്നു. നിറഞ്ഞ മനസ്സോടെ, നിറമിഴികളോടെ അച്ഛനമ്മമാർ മകളെ യാത്രയാക്കുന്നു. അതിവിശിഷ്ടമായ കന്യാദാനം എന്ന ഈ ചടങ്ങിൽ പ്രിയ മകളുടെ പേരിൽ ആഭരണങ്ങൾക്ക് പുറമെ എന്തെങ്കിലും പാരിതോഷികങ്ങൾ നൽകുന്നത് മാതാപിതാക്കൾക്ക് സന്തോഷദായകമായ അനുഭവം കൂടിയായിരുന്നു. മകൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ സന്നദ്ധരായ മാതാപിതാക്കൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും സന്നദ്ധത പ്രകടിപ്പിച്ചുവെന്നതും സ്വാഭാവികം മാത്രം. എന്നാൽ ഇങ്ങനെയുള്ള സ്നേഹപ്രകടനം കാലാന്തരത്തിൽ സ്ത്രീധനം എന്ന അഭിശപ്തമായ സമ്പ്രദായമായി മാറി എന്നത് ദുരൂഹം തന്നെ. വിവാഹമോചനം, സ്ത്രീയുടെ ആത്മഹത്യ എന്നീ ദാരുണ സംഭവങ്ങളിലേക്കും ഈ സ്ത്രീധനം എന്ന അഭിശപ്ത സമ്പ്രദായം ചെന്നെത്തുന്നു. സമൂഹ മനസാക്ഷിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി സ്ത്രീധന സമ്പ്രദായം അവശേഷിക്കുന്നു. സ്ത്രീധനം ഒരു സാമൂഹ്യ വിപത്താണ്. സമൂഹത്തിൽ

അത് സൃഷ്ടിക്കുന്ന വിനാശങ്ങൾ ചെറുതല്ല. വൈവാഹിക ജീവിതമെന്ന മനോഹര സങ്കല്പത്തെ തന്നെ അത് തട്ടിമറിക്കുന്നു. സ്വൈര്യപൂർണവും സമാധാനപരവുമായ കുടുംബാന്തരീക്ഷത്തിൽ വിദ്വേഷത്തിന്റെയും പകയുടെയും കാർമേഘ പടലങ്ങൾ കുമിഞ്ഞുകൂടുന്നു. കുടുംബത്തിൽ നിറദീപമായി തെളിഞ്ഞു കത്തേണ്ടുന്ന സ്ത്രീ ഇരുളിന്റെ മറവിലേക്ക് പിന്തള്ളപ്പെടുന്നു. ഇവിടെ നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ ജീവിത സ്വപ്നങ്ങളാണ് തകർന്നു വീഴുന്നത്. കുടുംബ ജീവിതത്തിൽ എന്ന പോലെ തന്നെ സാമൂഹ്യ ജീവിതത്തിലും അനാശാസ്യ പ്രവണതകൾ സൃഷ്ടിക്കുന്നതിന് സ്ത്രീധനം നിമിത്തമാകുന്നു. മനുഷ്യന്റെ സാംസ്കാരിക അധപ്പതനത്തിന്റെ പ്രതീകമായി വേണം സ്ത്രീധനത്തെ കാണേണ്ടത്. വിനാശകരമായ ഇത്തരം വിശ്വാസാചാരങ്ങൾക്ക് സമൂഹ മനസ്സിൽ ഇടം നൽകാൻ അനുവദിക്കരുത്. തിരുവിതാംകൂറിൽ 1950 സ്ത്രീധന നിയന്ത്രണ നിയമം കൊണ്ടുവന്നിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിലും സ്വാതന്ത്ര്യാനന്തരം സ്ത്രീധന നിരോധന നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ച് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണ്. നിയമങ്ങളുടെ പരിരക്ഷ കൊണ്ട് മാത്രം നിരാകരിക്കപ്പെടാവുന്നതല്ല ഈ വിപത്ത്. നിയമങ്ങളെ മറികടക്കുന്നതിന് ഒട്ടേറെ പഴുതുകളുണ്ടാവാം. ആ പഴുതുകളെ ഗുണഭോക്താക്കൾ ഉപയോഗപ്പെടുത്തിയെന്നും വരാം. മനുഷ്യ മനസ്സിലാണ് മാറ്റം വരേണ്ടത്. ഈ വിപത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. പ്രചാരണ പ്രവർത്തനങ്ങൾ നിരന്തരമായി സംഘടിപ്പിക്കപ്പെടണം. പത്രപങ്ക്തികൾക്കും ദൃശ്യ ശ്രവണ മാധ്യമങ്ങൾക്കും പ്രചാരണത്തിൽ മുഖ്യമായ പങ്കു വഹിക്കാൻ കഴിയും. വിദ്യാലയങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, വായനശാലകൾ, കലാകേന്ദ്രങ്ങൾ തുടങ്ങി സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകാൻ കഴിയുന്ന എല്ലാ സ്ഥാപനങ്ങളും ഈ സന്ദേശത്തിന്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നവയാണ്. യുവതീ യുവാക്കളുടെ ഇടയിലേക്കും ഇതിന്റെ പ്രചാരണം കുതിച്ചെത്തുക തന്നെ വേണം. ഭാവിയിൽ ഈ വിപത്തിന്റെ ഇരകളായിത്തീരുന്നവർ കൂടിയാണവർ. സ്ത്രീധനം സ്ത്രീത്വത്തോടുള്ള വെല്ലുവിളിയാണെന്ന് ആദ്യമേ തിരിച്ചറിയേണ്ടവരാണ് സ്ത്രീകൾ. സ്ത്രീധനത്തിന്റെ ദുരമൂത്ത വിവാഹാർത്ഥികളെ ബഹിഷ്കരിക്കുവാൻ യുവതികൾ തന്നെ മുന്നോട്ടു വരേണ്ടതുണ്ട്. നിശ്ചയദാർഢ്യമുള്ള അത്തരം യുവതീ യുവാക്കളെ സമൂഹം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ആ മാതൃക പിൻപറ്റുവാൻ അനേകം പേർ മുന്നോട്ടു വരുമെന്നത് തീർച്ചയാണ്. സ്ത്രീധനത്തിനെതിരെ പിടഞ്ഞുണരുന്ന മനസ്സുകളുടെ ധീരമായ ശബ്ദം ലോകമെങ്ങും മുഴങ്ങട്ടെ.

പ്രിയ വനിതാ സുഹൃത്തുക്കളെ, മഹിളാലയത്തിൽ ഇനി പാചകരംഗം. കല്യാണങ്ങൾക്ക് പാൽപ്പായസത്തിനൊപ്പം ബോളിയും ചേർത്ത് കഴിക്കാൻ എന്ത് രസമാണല്ലേ! അല്പം കടലപ്പരിപ്പും മൈദയും പഞ്ചസാരയും പിന്നെ കുറച്ച് ക്ഷമയും ഉണ്ടെങ്കിൽ ആർക്കും തയ്യാറാക്കാം കിടിലൻ രുചിയും മയവുമുള്ള ബോളി. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: മൈദ അരക്കപ്പ്, ഉപ്പ് ഒരു നുള്ള്, ബോളിക്ക് ചേർക്കാൻ വേണ്ട മഞ്ഞ നിറം അല്പം, നല്ലെണ്ണ 50 ഗ്രാം, കടലപ്പരിപ്പ് 1/2 കിലോ, 1/2 കിലോ പഞ്ചസാര, ജാതിക്ക 1/1 പകുതി പൊടിച്ചെടുത്തത്, ഏലക്കാപ്പൊടി 1 ചെറിയ സ്പൂൺ, അരിപ്പൊടി 2 കപ്പ്, നെയ്യ് 50 ഗ്രാം. ഇനി ബോളി പാകം ചെയ്യുന്ന വിധം. ആവശ്യമായ ചേരുവകളെല്ലാം തയ്യാറാക്കി വയ്ക്കുക. ഒരു ബൗളിൽ മൈദയും ഉപ്പും ബോളിയുടെ നിറത്തിനു വേണ്ട മഞ്ഞ കളറും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. പാകത്തിന് വെള്ളമൊഴിച്ച് ചപ്പാത്തി മാവിനേക്കാൾ അല്പമയവിൽ മയത്തിൽ കുഴയ്ക്കുക. ഇങ്ങനെ കുഴച്ച മാവിന്റെ മുകളിൽ നല്ലെണ്ണ ഒഴിച്ച് അനക്കാതെ 15 മിനിറ്റ് വെക്കേണ്ടതുണ്ട്. ഇനി കുക്കറിൽ വേവിച്ചൂറ്റിയ കടലപ്പരിപ്പ് ചീനിച്ചട്ടിയിലാക്കി അടുപ്പിൽ വയ്ക്കുക. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് വരട്ടുക. പഞ്ചസാര അലിഞ്ഞ ശേഷം ഇതിലേക്ക് ജാതിക്ക പൊടിച്ചതും ഏലക്കാപ്പൊടിയും നിറത്തിനു വേണ്ട മഞ്ഞ കളറും ചേർത്ത് വരട്ടണം. വെള്ളം മുഴുവൻ വറ്റി നന്നായി വരണ്ടു കിട്ടണം. തുടർന്ന് വഴറ്റിയ മിശ്രിതം മിക്സിയിലോ അരകലിലോ നല്ല മയത്തിൽ അരച്ചെടുക്കുക. ഇതിൽ നിന്ന് വലിയ നാരങ്ങാ വലുപ്പത്തിലുള്ള ഉരുളകൾ ഉരുട്ടി വയ്ക്കുക. നല്ലെണ്ണ ഒഴിച്ചു വച്ചിരിക്കുന്ന മൈദക്കൂട്ടിൽ നിന്ന് ചെറിയ നെല്ലിക്കാ വലുപ്പത്തിലുള്ള ഉരുളകൾ ഉരുട്ടിയെടുത്ത് വയ്ക്കുക. ഓരോ ഉരുളയും കൈവെള്ളയിൽ വെച്ച് നന്നായി പരത്തണം. അതിനുള്ളിൽ ഓരോ കടലപ്പരിപ്പ് ഉണ്ട നിറച്ച് നന്നായി പൊതിയുക. ഇങ്ങനെ തയ്യാറാക്കിയ ഓരോ ഉരുളയും അരിപ്പൊടിയിൽ ഉരുട്ടിയ ശേഷം കനം കുറച്ച് വട്ടത്തിൽ പരത്തിയെടുക്കണം. ചൂടായ തവയിൽ ഓരോ ബോളിയും ഇടുക. പാകമാകുമ്പോൾ മറിച്ചിടേണ്ടതുണ്ട്. അധികം മൂപ്പിക്കരുത്. ഒരു ബ്രഷ് കൊണ്ട് മറിച്ചിട്ട ബോളിയിലേക്ക് ഒരൽപ്പം നെയ്യ് തളിച്ച ശേഷം സാവധാനം മടക്കി തവയിൽ നിന്ന് മാറ്റുക. നല്ല മയമുള്ള രുചിയുള്ള ബോളി തയ്യാർ.

പ്രിയ സുഹൃത്തുക്കളെ, ഇനി വെജിറ്റബിൾ മോമോസ് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ച് കേൾക്കാം. ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, സെലറി എന്നിവ 100 ഗ്രാം വീതം പൊടിയായി അരിഞ്ഞത്, ഒരു ചെറിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ അല്പം ഓയിലിൽ ഉപ്പ് ചേർത്ത് വഴറ്റണം. 1 കപ്പ് മൈദ, പാകത്തിനുപ്പും 1 വലിയ സ്പൂൺ എണ്ണയും ചേർത്ത് കുഴച്ച് തീരെ കനം കുറച്ച് പരത്തി ഗ്ലാസ് കൊണ്ട് വട്ടത്തിൽ മുറിച്ചെടുക്കണം. ഓരോ വട്ടത്തിലും 1 സ്പൂൺ വീതം പച്ചക്കറി മിശ്രിതം വെച്ച് ചപ്പാത്തി കൂട്ടിപ്പിടിച്ച് പണക്കിഴി പോലെയാക്കി ആവിയിൽ വേവിച്ചെടുത്താൽ വെജിറ്റബിൾ മോമോസ് തയ്യാറാണ്.

തുടർന്ന് ഓട്സ് പുട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് കേൾക്കാം. ഒരു വലിയ സ്പൂൺ റവ ഒരു ബൗളിലാക്കി അതിലേക്ക് പാകത്തിനൊപ്പം വെള്ളവും ഒഴിച്ചിളക്കി കുതിരാൻ വയ്ക്കണം. 2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ഓട്സ് തരുതരുപ്പായി പൊടിച്ചത് ചേർത്ത് കട്ടകെട്ടാതെ കൈകൊണ്ട് തിരുമി യോജിപ്പിക്കുക. പാകത്തിന് തേങ്ങാപ്പീരയും ചേർത്ത് പുട്ടിന്റെ പരുവത്തിൽ നനച്ചെടുക്കണം. പുട്ടുകുറ്റിയിൽ അല്പം തേങ്ങാപ്പീരയിട്ട് അതിനു മുകളിൽ ഓട്സ് മിശ്രിതമിട്ട് അതിനും മുകളിൽ തേങ്ങാപ്പീരയിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ ആരോഗ്യദായകമായ ഓട്സ് പുട്ട് റെഡി.

പ്രിയ സുഹൃത്തുക്കളെ, കേക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ വിരളമാണല്ലോ. ഇനി റവ കപ്പ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഒരു കപ്പ് റവ, 3 മുട്ട, 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 2 വലിയ സ്പൂൺ വെണ്ണ എന്നിവ മിക്സിയിൽ അടിച്ചെടുക്കുക. ഇതിലേക്ക് 2 വലിയ സ്പൂൺ വീതം കശുവണ്ടിപ്പരിപ്പും കിസ്മിസും, 1 ചെറിയ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ചെറിയ സ്പൂൺ വീതം നാരങ്ങാനീരും ഏലക്കാപ്പൊടിയും, 2 തുള്ളി റോസ് എസൻസ് എന്നിവ ചേർത്തിളക്കുക. കപ്പ് കേക്ക് മോൾഡിൽ നെയ് പുരട്ടി അല്പം കശുവണ്ടിപ്പരിപ്പും കിസ്മിസും വിതറി മുകളിൽ 3/4 ഭാഗം വരെ മാവൊഴിക്കുക. അപ്പച്ചെമ്പിൽ വെച്ച് 20 മുതൽ 25 മിനിറ്റ് വരെ വേവിക്കുക. ചൂടാറിയ ശേഷം ഉപയോഗിക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ മഹിളാലയത്തിൽ പരിചയപ്പെടുത്തിയ എല്ലാ വിഭവങ്ങളും നിങ്ങൾ പരീക്ഷിച്ചു നോക്കുമെന്ന് കരുതട്ടെ.

0: पाजक रंगम समापजो। പ്രിയ ശ്രോതാക്കളെ, ഇന്ന് June 8 ലോക സമുദ്രദിനം. 1992 കാനഡയിലെ സമുദ്ര വികസനത്തിന്റെ അന്താരാഷ്ട്ര കേന്ദ്രവും ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാനഡയും ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന എർത്ത് സമ്മിറ്റ് UN കോൺഫറൻസ് ഓൺ എൻവയൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിലാണ് ലോക സമുദ്രദിനമായി ആചരിക്കുവാൻ ധാരണയായത്. 2008 ഐക്യരാഷ്ട്രസഭ ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചു. ലോകമെമ്പാടുമുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിനെ പിന്തുണയ്ക്കുക, സമുദ്രങ്ങളുടെയും സാമുദ്രിക വിഭവങ്ങളുടെയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, ഇതിനായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നിവയാണ് ലോക സമുദ്രദിനാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള എല്ലാ രാജ്യങ്ങളിലും സമുദ്രദിനം ആചരിച്ചു വരുന്നു. മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള അനേകം ജീവജാലങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥയാണ് സമുദ്രം. അത്ഭുതങ്ങൾ നിറഞ്ഞ ആഴി എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും പ്ലാസ്റ്റിക് സാധനങ്ങളും നിക്ഷേപിക്കാനുള്ള ചവറ്റുകുട്ടയല്ല സമുദ്രം എന്നറിയുക. നമുക്കറിയാവുന്ന ലോകത്തിനപ്പുറം സമുദ്രവുമായുള്ള ഒരു പുതിയ ബന്ധം പുനഃസങ്കല്പിക്കുക എന്നതാണ് 2026 ലോക സമുദ്ര ദിനാചരണത്തിന്റെ മുഖ്യ പ്രമേയം.
1: മഹിളാലയത്തിൽ ഇനി സിന്ദൂരരേഖ. ഈ ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം.

പ്രിയ വനിതാ സുഹൃത്തുക്കളെ, ഇനി അതിസാരം മാറാനുള്ള ചില പൊടിക്കൈകൾ കേട്ടോളൂ. ചെറുതിപ്പലി വറുത്തു പൊടിച്ച് 5 ഗ്രാം വീതം പശുവിൻ പാലിൽ ചേർത്ത് കുടിക്കുക. പുളിയാറില ഇടിച്ചു പിഴിഞ്ഞ നീരിൽ സമം മോര് ചേർത്ത് കുറുക്കി പകുതിയാക്കി 2 നുള്ള് അയമോദകം പൊടിച്ചു ചേർത്ത് കഴിക്കാം. ഒരു പിടി കാരള്ള് അരച്ച് അതിന്റെ 1/5 ഭാഗം പഞ്ചസാര ചേർത്ത് ആട്ടിൻ പാലിൽ കഴിക്കുക. അതിസാരം ശമിക്കും. ആനച്ചോടി അരച്ചത് കഞ്ഞിയിൽ ചേർത്ത് കഴിക്കാം. പ്രിയ സുഹൃത്തുക്കളെ, അതിസാരത്തിനുള്ള ഒറ്റമൂലിയെക്കുറിച്ച് കേട്ടല്ലോ.

തുടർന്ന് വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുവാനുള്ള ചില മാർഗങ്ങളെക്കുറിച്ച് കേൾക്കാം. വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുന്നത് വൈദ്യുതി ബില്ലിൽ കുറവ് വരുത്താൻ മാത്രമല്ല, നമ്മൾ എല്ലാവരും ഇരുട്ടിലാകാതിരിക്കാൻ കൂടിയാണെന്ന് നാം സ്വയം ബോധ്യപ്പെടേണ്ടതാണ്. നിസ്സാരമായ ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ പോലും അതിന്റെ നേട്ടം വലുതാണ്. പകൽ ജനലുകൾ തുറന്നിട്ട് പരമാവധി സൂര്യപ്രകാശം ഉപയോഗിക്കുക. ഒരു ലൈറ്റിന്റെ ഉപയോഗം കുറയ്ക്കാനായാൽ പോലും ലാഭിക്കുന്ന വൈദ്യുതി ചെറുതല്ല. പുതിയ വീട് പണിയുമ്പോൾ വെളിച്ചം പരമാവധി ഉള്ളിലേക്ക് കിട്ടുന്ന തരത്തിൽ വീടിന്റെ പ്ലാനിലും കർട്ടന്റെ മെറ്റീരിയലിലും വരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ലൈറ്റോ ഫാനോ പോലും സ്വിച്ച് ഓഫ് ചെയ്യാതെ മുറിക്ക് പുറത്തു പോകരുത് എന്നതാണ് ആദ്യം ശീലിക്കേണ്ടത്. ഇസ്തിരിപ്പെട്ടി ഓഫാക്കുവാൻ മറന്നതുമൂലം വൻ ബിൽ അടയ്ക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ കുറവല്ല. പുറത്തു പോകുമ്പോൾ ലൈറ്റ്, ഫാൻ എന്നിവ ഓഫാക്കുക എന്ന സ്റ്റിക്കർ ഓഫീസുകളിലും സ്കൂളുകളിലും കുട്ടികളെ കൊണ്ട് വിതരണം ചെയ്യിക്കാം. ടിവിയും മറ്റും റിമോട്ട് കൺട്രോൾ കൊണ്ട് ഓഫ് ചെയ്താലും വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ ടിവി പ്ലഗ് പോയിന്റിൽ നിന്ന് ഓഫ് ചെയ്യുക. വൈദ്യുതി ബൾബുകൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 90% ചൂടായി നഷ്ടപ്പെടുത്തുന്നു. കുറച്ച് പ്രകാശം വേണ്ടിടത്ത് CFL ഉപയോഗിച്ചാൽ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാൻ കഴിയും. ഉദാഹരണമായി 60 വാട്ട് ബൾബ് മാറ്റി പകരം തുല്യപ്രകാശം നൽകുന്ന 11 വാട്ട് CFL ഉപയോഗിച്ചാൽ കറണ്ട് ചാർജ് ലാഭിക്കാം. മൊബൈൽ ഫോൺ ചാർജ് ചെയ്തു കഴിഞ്ഞാൽ ചാർജറും പ്ലഗ് പോയിന്റിൽ നിന്ന് മാറ്റേണ്ടതാണ്. ട്യൂബ് ലൈറ്റിന് ഇലക്ട്രോണിക് ചോക്ക് ഉപയോഗിച്ചാൽ സാധാരണ ചോക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 27% കുറവ് വരും. ഫ്രിഡ്ജിന്റെ പിൻഭാഗം 15 സെന്റിമീറ്റർ എങ്കിലും തുറസായി കിടക്കേണ്ടതാണ്. കണ്ടൻസർ കോയിലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പൊടിയും വൃത്തിയാക്കേണ്ടതാണ്. ഫ്രിഡ്ജിന്റെ വാതിൽ ഭദ്രമായി അടയ്ക്കുക. വശങ്ങളിലെ ബീഡിംഗ് പഴക്കം ചെന്നതാണെങ്കിൽ മാറ്റുന്നതാണ് നല്ലത്.

ജാലകം എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനത്തോടെ ഇന്നത്തെ മഹിളാലയം പരിപാടി സമാപിക്കുന്നു. എല്ലാ പ്രിയ വനിതാ സുഹൃത്തുക്കൾക്കും നമസ്കാരം.